നിരന്തരമായി ബ്രഹ്മമേനാൻ അഖില വിലക്ഷണമാണ് ബ്രഹ്മമാനെ അനവരതം മരവേ അരിവായ് മൈന്ത അകടവര ബ്രഹ്മമനാഥ അണുമിളൈ അണു